റൌഫ് ഖൈർ, സഫർ ഫാറൂഖി, സമിയുല്ല സമി, തയ്യപ്പാഷ ഖാദ്രി ഓർ താഹിർ ഗുൽഷൻ ആബാദി നെ. സമൈൻ ബസ്മ നേരം കോ ജായ രക്തെ ഹുവേ ആയിയെ സുൻതെ ഹേ ഗീത് സുർലേ ഗാതെ ജാകെ താഹിർ ഫിൽമി നഗമെ. സമൈൻ ഫിൽമി ഗീത് ഹമാരി ജിന്ദഗി കാ ഏക് അടൂട് ഹിസ്സ ഹേ. യെ നാ സിർഫ് ഹമാരി തഫ്രീ കാ സരിയാ ഹേ ബൽക്കി ഹമാരി ജസ്ബാത്, എഹ്സാസാത് ഓർ ഖയാലാത്.